ലക്കെ ആകാശവാണി ഡിഫു നോൺ സ്റ്റുഡിയോ കുറിയപ്പോൾ പൊർഫായി പോ മിനിറ്റ് പൊക്കെ പപ്പോഴ്സിയെ റേഡിയോ നക്കാൾ ചുറ്റും കിട്ടുവാനൊരാടപ്പനിലെ ലട്ടോ പറപ്പി അതാ പക്കാടോം നെപ്പജറിസി പിന്നെ കെ ചിങ്സിയ ട്രാൻസ്മിഷൻ ഇംപ്രൂ പണിക്കലോ പിന്നെ കെ ചിട്ടി നിഫായ് ഇൻകോയ് റട്രോ ഭംതി അർണി ജൈമെ കിവാങ്ലക്കെ എഫ് എം പെനലോം പെൻ ഭാരോ ഇസ്രേത ബരസർക്കെ മെഗഹർസ് ലപ്പെ ന്യൂസ് ഓൺ എയർ എഫ് പെൻഡനാലിട്ടും കേടു ഓണർജായ് മെക്ടാ അർജുലും ഇഗ്ജിയം പിന്നെ കൺട്രോൾ റൂമലോ സയർ പുക്കെ ഡെങ് ടോമെൻ കെ ഇഞ്ചിനിയർ ഓൺ ഡ്യൂട്ടി ബുദ്ധദേവ്.